0: Simple steps can help your kids breathe easier. Vacuum up the floor to keep your house free of dust, dander, and dust mites. For more breathe easy tips to help stop asthma attacks, go to noattacks.org. Brought to you by the EPA and the Ad Council.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് YCRadio.org ഇന്നത്തെ തലമുറയുടെ ശബ്ദം.